ഗുരുദേവഷ്ടപദേ ജയപ്രസാദ ശത്തിയമൃത ഗാഹേ ദുഷ്ടാകുർക്കോ രഖമന മാഹേ ജയപ്രസാദ സുഗന്ധത്തല്ലാമേ തസ്കോ സേമരത് പരമഗത പാമേ ജയപ്രസാദ് ബസേ സുഖമന്തര തസേ ധ്യായേ സദാ മന അന്തര ജയപ്രസാദ ഗ്രഹ

ചർജ കഥാഷ്ടപതി സാധുക സംഗമകൂജനഹോത് സാസംഗമാല സകലീഹോത് സാധുക സംഗമിട്ടേഭിമാന സാധുക സംഗ പ്രകട സുഖയാന സാധുക സംഭജ ബ്രഹ്മനേരാ സാസംഗ സബോധനപേര സാധുക സംഭായ നാമരത്തന സാധുക സംഗേ കുപ്രജതന സാധുക മെഹമാണേ കൗനപരാണി നാനക സാധുക സ്വഭാവ ബ്രഹ്മ സമന്നി സാധുക സംഘ അഗുച്ഛര മിലായ സാധുക സംഘ സദാ പരഫുലായ സാധുക സംഘാഭസ്പഞ്ച സാസംഗ അമൃതരസ പഞ്ചാ സാസംഗ സവകീരേന സാധുക സംഘ മനോഹര ബാൻ സാധുക സംഘ ഗതഹൂതാവ സാസംഗ അസ്തിത് മനപാവ സാധുക സംഘ മായാദാസംഗ നാനക പ്രഭു പ്രസന്ന സാസംഗ ദുഷ്മന സമേത സാധു ഗസംഗ മഹാപനീത സാസംഗ കിസ്യോ നഹി ബാർ സാധുക സംഘ ബിംഗാ പാര സാധുക സംഘ നായി ഗോമന്ദ സാസംഗ ജാനേ പരമാനന്ദ

സാധുഗുണഗായന സാധുക്സംഗ സർവധാന ഗമ നാനക സാധുക്സംഗ സഫലജനം സാധുക്സംഗ നൈകശുകാല ദർശന പേടുതോദനഹാര സാധുക്സംഗ ലൂകതഹര സാധുക്സംഗ നർക്പരഹര സാധുക്സംഗ ഇഹസുവേല്ല സാധുസംഗ വിച്ഛരത്രമേല്ല ജോയിച്ഛായ സ്വൈഫലഭാവ സാധുക്സംഗ വൃത്ഥാജാവ പാർബ്രഹ്മ സാദൃത ബസ നാനകുതിരഹ സാ സുമരസായ സാധുക്സംഗ സനോഹരണാവോ സാസംഗ ഹർക്കേ ഗുണഗാവോ സാധുക്സംഗ മന്ത്തെ ബിസരായ സാസംഗ സർപ്പർണിസ്തരായ സാധുക്സംഗ ലഗ്ഗ്രമീഠാ സാധുക സംഘടകീഠാ സാസംഗ ഭയാഗാരി സാസംഗത് ഭൈഹമാരി സാധുക്സംഗ ഭിട്ടേ സബ്രോഗ നാനക സാധു ഭിട്ടേ സംജോഗ സാധുക്കി മേമ വേദന ജാനേ ജേത്താ സുനേ തേത്താ ബഖ്യാനേ സാധുക്കിപ്മാതേ ഗുണത്തെ ദൂര സാധുക്കിപ്മാ രഹി പ്രഭൂര സാധുക്കി സ്വഭാഗാനാഹി അന്ത് സാധുക്കി സ്വഭാ സദാ ബേയന്ത് സാധുക്കി സ്വഭാ ഉഷ്തി ഉച്ചി സാധുക്കി സ്വഭാ മൂഷ്തെ മുച്ചി സാധുക്കി സ്വഭാ സാധുപനായി നാനക സാധു പ്രഭേദന പായി സ്വലോക മാന സാച്ചാ മുഖ സാച്ചാ സോയേ അവർണ പേഖ ഏകസ്വന കോയേ നാനക ലക്ഷണ ബ്രഹ്മജ്ഞാനി ഹോയേ അഷ്ടപതി ബ്രഹ്മജ്ഞാനി സദാ നൃളേപ ജയസേ ജലമയ കമൽ അലേപ ബ്രഹ്മജ്ഞാനി സദാ നൃദോഖ ജയസേ സൂര്യസർവകോ ശോഖ ബ്രഹ്മജ്ഞാനി കെ ദൃശ്യമാന ജയസേ രാജരംഗോ ലാഗേ തുലപവാന ബ്രഹ്മജ്ഞാനി കെ തീർജ ഏക ജ വസുധാ കൗ ഖോദ കൗ ചന്ദലേപ ബ്രഹ്മജ്ഞാനി കാ ജഹ ഗ്രാവോ നാനക ജോ പാവക സഹ സ്വഭാവ ബ്രഹ്മജ്ഞാനി നിർമ്മലത്തെ നിർമ്മല ജയസേ മേൽന ലാഗേ ജല ബ്രഹ്മജ്ഞാനി കെ മാനോയ പ്രകാശ ജയസേ തർപരി ആകാശ ബ്രഹ്മജ്ഞാനി കെ മിത്ര സത്ര സമാന ബ്രഹ്മജ്ഞാനി കെ നായേ മഹാന ബ്രഹ്മജ്ഞാനി ഉഷ്തേ ഉച്ച മനപ്പന സപ്തേ നിച്ച ബ്രഹ്മജ്ഞാനി സേജന ഭയേ നാന ജനപ്രഭയാവകരേ ബ്രഹ്മജ്ഞാനി സകല കിരീടാത്മരസ ബ്രഹ്മജ്ഞാനി ചിന്ന ബ്രഹ്മജ്ഞാനി കീ സബുപരമയാ ബ്രഹ്മജ്ഞാനി തേ കാശ പുരാന ഭയ ബ്രഹ്മജ്ഞാനി സദാസം ദർശി ബ്രഹ്മജ്ഞാനി കീ ദൃഷ്ടമൃത വർഷി ബ്രഹ്മജ്ഞാനി ബന്ധന്ത മുക്ത ബ്രഹ്മജ്ഞാനി കീ നിർമ്മല ജുഗുത ബ്രഹ്മജ്ഞാനി കാ ഭോജന ഗ്യാ നാനക ബ്രഹ്മജ്ഞാനി കാ ബ്രഹ്മത്യാഹാര ബ്രഹ്മജ്ഞാനി ഏക പ്രയാസ ബ്രഹ്മജ്ഞാനി കാ നഹി ബ്രാസ ബ്രഹ്മജ്ഞാനി കാ ഗരീബി സമാഹ ബ്രഹ്മജ്ഞാനി പാർവകാരോ മാഹ ബ്രഹ്മജ്ഞാനി കാ നാഹി തന്ത ബ്രഹ്മജ്ഞാനല്യ താപതബന്ധ ബ്രഹ്മജ്ഞാനി കാ വസോഫല ബ്രഹ്മജ്ഞാനി സഫല ഫല ബ്രഹ്മജ്ഞാനി സംസകല ഉദാര നാനക ബ്രഹ്മജ്ഞാനി ജപ സകല സംസാര ബ്രഹ്മജ്ഞാനി കാ ഏകാരംഗ ബ്രഹ്മജ്ഞാനി കാ ഭാഷ പ്രഭസംഗ ബ്രഹ്മജ്ഞാനി കാ നാമ ആധാര

ഭക്തനഹോവതാതം പ്രകാശ് കൈകൊടുത്താത്തേ ബേത്തെ സദാനെ ഹരേക്കോ നേത്രേ കൈകൊണ്ടാമരാസ്മിമേ അമൃപയ സാദ് ജീമേ കൈകൊണ്ടാമകൊണ്ട് ഗാമയാ തമരാ സുഖ സമാമേ അപനെ ജനകോ സാ സമാരേ.

അഷ്ടപതി സദ്ഗുരു സിക്കി കരാപ്രതപാല സേവകോ ഗുരു സദാദയാല സിക്കി ഗുരു ദുരമാത്മല ഹരായ ഗുരുഭജനീ ഹരണാമുചരായ സദ്ഗുരു സിക്കെ ബന്ധന കാട്ട ഗുരുകാശക് ബികാർത്ത ഹട്ട സദ്ഗുരു സിക്കോ നാമ തനന്ദേ ഗുരുകാശക് ഭാഗി ഹേ സദ്ഗുരു സിക്ക ഹലത് പല സവാരേ നാനക് സദ്ഗുരു സിക്കോ ജീയനാല സമാര ഗുരു കെ ഗ്രഹ സേവ ജോ രഹ ഗുരു കിയാ ഗ്യാ മാനമ സഹ ആപ സുഖ കാരകാശനാ ജനാവേ ഹര ഹര നാമ ഹൃദയ സത്യാവേ

അംഗ ആസനയ പാങ്ക് ഉപമായ പാര് ഗാത്മേ തേ ഉദാര് ജാലഥാലയ മാണ്ഡ് ദേശവേശയ പാണ്ഡ് ജാലഥാല മഹാന്ത ദേശവേശ ബേ അന്ത